നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.
2: എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
3: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കോ.
2: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
4: ഇന്നലെ മയങ്ങുന്ന

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാർ റേഡിയോ ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാർ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാർ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാർ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാർ ക്ലാസിഫൈസ്. ജീവൻ സലൂൺ ആൻഡ് സ്പാ, ഹെയർ കട്ട്, ഷേവിംഗ്, ബിയർഡ് ട്രിം ആൻഡ് ലൈൻ അപ്പ്, ഹെയർ കളർ, കിഡ്സ് ഹെയർ കട്ട്, ഷേവ് ബേബി ഹെയർ, ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ, 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ്, യൂണിറ്റ് 11, മിസിസാഗ. കോൾ 416-668-1467.
2: ഹേ, ഹായ് അഞ്ജു.
3: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
2: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
3: ആഹാ,
2: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോട് കൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
3: വാവ്, എവിടുന്ന്?
2: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
4: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
5: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
6: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
5: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
6: I'm really sorry ആകട്ടെ.
5: We'll miss you so much ആകട്ടെ.
6: I love you അമ്മയാകട്ടെ.
5: മലബാർ
7: ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: My dear Aha, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. Only on Aha Radio, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്താണ് മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
2: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
1: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
2: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
1: അതാരാ?
2: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് നിഷാന്ത് ഗോവിന്ദൻ ഡോട്ട് കോം.
0: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285-6655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാർ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

മൈ ഡിയർ ആഹാ. ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മണി, ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
1: എനിക്ക് കൊച്ചിയിലും മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ?

0: ഭയങ്കര സ്പീഡ് അല്ലേ. എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
1: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയിടത്ത് കിട്ടണം. പറ്റുമോ?
2: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ, ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
1: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
2: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
3: Good question. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ്.

0: ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. കാനഡയിൽ എവിടെയും അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
1: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് അക്ബർ ട്രാവൽസ് .ca.
2: സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മൈ ഡിയർ ആഹാ. ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
1: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
2: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 647-291-8502.
3: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം.
4: അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 Elsmere Road, സ്കാർബറോ. കോൾ 416285-6655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
5: രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്ത് പറ്റി എന്നോട് പറ.
6: അത് ഒരാള് പറഞ്ഞത് കേട്ടൊരു വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
5: ബെസ്റ്റ് എന്ത് മണ്ടത്തറ കാണിച്ച്, ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
6: പറ്റിപ്പോയി.
5: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി, നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 647-5252-539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
7: എന്താണ്, മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡിലാണല്ലോ.
8: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
7: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
8: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
7: അതാരാ?
8: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishantgovindan.com.
9: Wherever you go, I'll be there.
10: എന്താ പറഞ്ഞേ?
9: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
11: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മൈ ഡിയർ ആഹാ. ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000s യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
2: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും UPI ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: heart can't convey? A diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar
1: Promise.
2: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
3: ആളുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
4: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
3: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
5: I'm really sorry ആകട്ടെ.
3: We'll miss you so much ആകട്ടെ.
5: I love you അമ്മയാകട്ടെ.
3: I love myself.
4: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ
3: മലബാറിലേക്ക് വരും.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11 6075, മേവിസ് റോഡ്, മിസിസാഗ.
1: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
7: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
1: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പണാണ്.
7: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 ക്വീൻ സ്ട്രീറ്റ്.

0: നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിന് പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.
1: Excuse me. സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ച് ഇസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
3: Rudraksha Ratna and Chakra Yoga Canada. Heal your chakras, heal your life.

0: ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: റോളക്സ്, ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും എസ് പി ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
0: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടകരി എസ് പി ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ എസ് പി ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ആഹ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: അതെ, ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: എനിക്ക് കൊച്ചിയിലും മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
3: Golden Song of the Hour, brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4, എജാക്സ്.
5: അല്ലാഹു അല്ലാഹു അല്ലാഹു.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിച്ച് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലന്റ് customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് എൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് biggest asset for applying for this job with a good record. You should also have experience with hands and power tools, and you should also have a high school diploma or an equivalent. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, ലൈക്ക്

0: ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
1: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
2: ഡിയർ റോസ്റ്റ് ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
1: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
2: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ.
3: അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫല്ലോ തുടങ്ങി എല്ലാ വീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല, എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാറിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
1: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ.
4: ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 6472746572.
5: Wherever you go, I'll be there.
6: എന്താ പറഞ്ഞേ?
5: Wherever you go, I am there.
1: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: Only on AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഉസീ സാംസം ദർബ ഹോ മഫീ വളോ ദർബ ദർബ ഇദർ ഹോ ബി ഹോ ദർബ ഇദർ ഹോ ദർബ ദർബ.

0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എക്സ്ക്യൂസ് മീ, സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

ഭൂമിയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവനൊരു കടിയാൽ

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി OTTയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Zee5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്, ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ 93 Plains Road West, Burlington, Ontario, L70-1E8.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റുമോ?
0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ്ടുഡേറ്റ് ആയിരിക്കാൻ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർ ജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിറ്റ് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂൾ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലന്റ് customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് എൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് biggest asset for applying for this job with a good record. You should also have experience with hands and power tools, and you should also have a high school diploma or an equivalent. ഒരു ബാഡ് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, ലൈക്ക് പെയ്ഡ് ഹോളിഡേയ്സ്, വെക്കേഷൻ, സിക്ക് ഡേയ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, RRSP, ജിം, വെൽനസ് പ്രോഗ്രാം. അങ്ങനെ ബെനിഫിറ്റ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, ദെൻ നിങ്ങൾക്ക് ഹിച്ച് സർവീസ് ടെക്നീഷ്യൻ അറ്റ് യു ഹോൾ എന്ന് ലിങ്ക്ഡ്ഇനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: കേട്ടുകൊണ്ടിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: റേഡിയോ.
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഒരു മനസ്സും
1: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത്, the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർക്ക് അണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഏയ് എന്തെങ്കിലും

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാട്സിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: കേൾക്കാൻ ഒരുപാടുണ്ട് പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

കൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് നാലാം വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻടോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പെസ്റ്റ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവേഴ്സ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 ഇയർ ഓഫ് കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതിൽ പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് representative at Rentokil Terminix Canada enna LinkedIn la search edu kodtha madi, allengil Rentokil inde official website poite avade search edu kodtha madi as customer experience representative.
1: So ellavarum vegam poi ningalku pattiya job roles undeyil apply cheyido. Happy job hunting. Keep listening to Aha Radio for more updates. Idu nenjinulli thaan
0: kelkan oru paadu undu parayanum kettukonde irunnollu Canada yude priyappetta radio station, idu nenjinullin thaalam.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെന്റ് ഓക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവേഴ്സ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതിൽ പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെന്റ് ഓക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെന്റ് ഓക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി RJ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിച്ച് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലൻ customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് എൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് അസറ്റ് ഫോർ അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് വിത്ത് എ ഗുഡ് റെക്കോർഡ്. യു ഷുഡ് ഓൾസോ ഹാവ് എക്സ്പീരിയൻസ് വിത്ത് ഹാൻഡ്സ് ആൻഡ് പവർ ടൂൾസ്, ആൻഡ് യു ഷുഡ് ഓൾസോ ഹാവ് എ ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ എൻ ഇക്വലന്റ്. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, ലൈക് പെയ്ഡ് ഹോളിഡേയ്സ്, വെക്കേഷൻ, സിക് ഡേയ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, RRSP, ജിം, വെൽനെസ് പ്രോഗ്രാം. അങ്ങനെ ബെനിഫിറ്റ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, ദൻ നിങ്ങൾക്ക് ഹിച്ച് സർവീസ് ടെക്നീഷ്യൻ അറ്റ് യു ഹോൾ എന്ന് ലിങ്ക്ഡ്ഇനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ എം റിയലി സോറി ആകട്ടെ. വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
2: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
1: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. I'm really sorry agate. We'll miss you so much agate.
2: I love you amme agate.
1: I love myself.
2: Manasil rahasyam thane thurakkum. Adu diamond parayumbol.
1: Malabar like varum.
3: Malabar Golden Diamonds, Unit 11 6075, Mavis Road, Mississauga.
4: Excuse me. സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
2: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
1: പിന്നെ
2: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
1: ഓക്കേ, ഇതെല്ലാം വേണം, പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
2: എക്സ്പീരിയൻസ്.
1: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോർവേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ പോസിറ്റിവിറ്റി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: മഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. ഈ മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൻ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിലെങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: Golden Song of the Hour, brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
0: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 hours പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ല് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
3: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
4: What a speed, alle! എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 Plains Road വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. I'm really sorry agate. We'll miss you so much agate. I love you amme agate. I love myself. Manasile rahasyam thane thurakkum. Adu diamond parayumbol Malabar like varum.
6: Malabar Golden Diamonds, Unit 11-6075 Mavis Road, Mississauga.
7: Wherever you go, I'll be there.
8: Enda parnye?
7: Wherever you go, I am there.
0: Aha. Adhe. ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഒരു ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
2: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
1: പിന്നെ
2: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
1: ഓക്കേ, ഇതെല്ലാം വേണം, പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
2: എക്സ്പീരിയൻസ്.
1: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാ ലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോർവേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 ഓർ വിസിറ്റ് www.menonlawoffice.com.
3: Excuse me. സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതിവരാത്ത ഒരുപാട് ഗാനങ്ങളുമായി

ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
1: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
0: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി. ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒ ടി ടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. ഏപ്രിൽ 17th സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് ഏപ്രിൽ 17th ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBO04 എജാക്സ്.
2: കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ. ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയോൻ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 or visit

0: Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
1: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
2: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
1: വാവ്, എവിടുന്ന്?
2: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
3: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 locations, 8 Shadlock Street, Markham, near Steels and Middlefield intersection, and 2550 Victoria Park Avenue, Unit 101, Scarborough. Call 289-554-3368. Visit www.stjosephdentalclinic.com.
4: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, എയർ ഫ്രാൻസ്, ഒമാൻ എയർ, ഖത്തർ എയർവേസ്, സൗദി എയർലൈൻസ്, സിംഗപ്പൂർ എയർലൈൻസ്, യുണൈറ്റഡ് എയർലൈൻസ് ആൻഡ് ഓൾ മേജർ എയർലൈൻസസ്. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533, അല്ലെങ്കിൽ visit akbertravels.ca.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ. ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: body. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അഡ്വാൾസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ് students online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, ഇതിന്റെ സ്കിൽസ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. So, ഇതൊരു നല്ല ഓഫർ ആണ് ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
3: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ? അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 6472918502.
0: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 Elsmere Road, സ്കാർബറോ. കോൾ 416285655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
4: രാഹുലെ, രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്തു പറ്റി? എന്നോട് പറ.
3: അത് ഒരാൾ പറഞ്ഞത് കേട്ട് വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
4: ബെസ്റ്റ്. എന്താ എന്ത് മണ്ടത്തര കാണിച്ച്? ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെയാ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
3: പറ്റിപ്പോയി.
4: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 6475252539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
5: Wherever you go, I'll be there.
6: എന്താ പറഞ്ഞേ?
5: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: മാഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ ആയിരം, സ്ട്രീമിംഗ് ഓൺ Zee5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്, ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സൊ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇതിനെഞ്ചിനുള്ളിൽ താളം.
1: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: The heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
3: ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
1: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് RJ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് RJ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: ഭൂമിയിൽ മനുഷ്യനെ മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
5: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേയില്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
4: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.
6: കൽബും കാലും ഒരുപോലെ പന്ത് തുടർന്ന കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം ഒഴുങ്ങിയത്. ഹണ്ടേഴ്സ് മുക്കവും സോക്കർ വെങ്ങൂരും തമ്മിലുള്ള അഭിമാന പോരാട്ടം. ഇടത് വിങ്ങിൽ നിന്ന് ഷാനിദ് റഹ്മാന്റെ ചീറി അടിക്കുന്ന പാസ് ഗോൾ പോസ്റ്റിനടുത്തേക്ക്. ഗോൾ തൊടുക്കാൻ ഷഫീഖ്. കാൻ ദിസ് ബി ആൻ എർലി ഗോൾ ഫോർ ദ ഹണ്ടേഴ്സ്?

ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലെ ടി വി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം രണ്ട് ടി വിയിൽ കാണാം. 2 days ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിച്ച് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടൂയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടൂയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലന്റ് customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ആൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് biggest asset for applying for this job with a good record. You should also have experience with hands and power tools, and you should also have a high school diploma or an equivalent. ഒരു ബാഡ് ബെനിഫിറ്റ്സ് ആണ് കമ്പനി തരുന്നത്, ലൈക്ക് പെയ്ഡ് ഹോളിഡേയ്സ്, വെക്കേഷൻ, സിക്ക് ഡേയ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, RRSP, ജിം, വെൽനസ് പ്രോഗ്രാം. അങ്ങനെ ബെനിഫിറ്റ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, ദെൻ നിങ്ങൾക്ക് ഹിച്ച് സർവീസ് ടെക്നീഷ്യൻ അറ്റ് യു ഹോൾ എന്ന് ലിങ്ക്ഡ്ഇനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: മസ്കാക്കിൽ കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മിനിറ്റ് മാറി എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയോറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും കോട്ടേജിലായാലും. സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ടൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
3: നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
4: എന്താണ്, മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
5: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
4: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
5: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
4: അതാരാ?
5: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് Level 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് Level 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishanthgovindan.com.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എക്സ്ക്യൂസ് മീ, സാറ്റർഡേസ് എന്താ പരിപാടി?
2: സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഞാൻ കാൽഗറിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: ആ, എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ. ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. Think Mitsubishi, think Oakville. അതെ, Mitsubishi കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം Oakville Mitsubishi, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട Mitsubishi കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ഹാഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൻ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
3: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Hey dude.
2: Hi Anthony.
1: What's up? What's happening?
2: Nothing much da.
1: So sad. Kachaku, kachaku, kachaku, kachaku na ji, kachaku, kachaku, kachaku.
2: Kaase pana gatte mani mani. Kaase pana gatte mani mani. Kaase pana gatte mani mani. Kaase pana gatte mani.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും.

0: നിറക്കോട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
2: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ട്.
1: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
1: Friday weekend koodal kalaraakan Aha Radio il Friday evening shows. Vaigitta 5 mani mudal 6 mani vare Aha Blockbuster with RJ Nitin Raj. 6 mani mudal 7 mani vare Salt Mango Tree with RJ Meenu. Weekend adichu polikkam Aha Radio ikkappam. Idu nenjinullin thaalam.
3: Identha inna special?
4: Deer roast, ostrich grill, pinna nalla naadin fresh fish curry. അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ. അതെ, ഡിയർ ഓസ്ട്രിച്ച്, ബീഫ്, വാട്ടർ ബഫലോ തുടങ്ങി എല്ലാ മീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും, മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാറിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
3: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ.
1: ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 6472746572.
5: ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും SP ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
0: അതെ, SP ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ട അരി SP ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ SP ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്നാ രാഹുല്, രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്തു പറ്റി എന്നോട് പറ.
2: അത് ഒരാൾ പറഞ്ഞത് കേട്ട് വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
1: ബെസ്റ്റ്, എന്താ എന്ത് മണ്ടത്തറ കാണിച്ചേ? ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെയാ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
2: പറ്റിപ്പോയി.
1: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ഡിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലി ആണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 647-5252-539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
3: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ'm റിയലി സോറി ആകട്ടെ. വീൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ. മലബാറിലേക്ക് വരും.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.
1: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
5: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
1: പിന്നെ
5: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
1: ഓക്കേ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
5: എക്സ്പീരിയൻസ്.
1: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാ ലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L2972OO ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 ഓർ വിസിറ്റ് www.menonlawoffice.com.
6: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
2: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
6: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 647-291-8502.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതി വരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.
0: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: റേഡിയോ റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: അതെ, ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
3: എനിക്ക് കൊച്ചിയിൽ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദി അവർ കേട്ടാലോ.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി OTTയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മുതൽ 6 വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മുതൽ 7 വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മാറി എല്ലാ ദിവസവും രാവിലെ 9 രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയോറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും. കോട്ടേജിലായാലും സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ണൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
0: ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
3: ഡിയർ റോസ്റ്റ്, ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
0: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
3: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ. അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫല്ലോ തുടങ്ങി എല്ലാ മീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാറിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
0: അപ്പൊ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ. ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 Dean Street, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 647-274-6572. റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും SP ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അതെ, SP ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടാരി SP ബ്രാൻഡ് 8 6.88, ചുവന്ന ഉള്ളി 8 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ SP ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
4: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ?
2: എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് അക്ബർ ട്രാവൽസ് .ca.
4: സാറ്റർഡേസ് എന്താ പരിപാടി? സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കോട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Golden Song of the Hour, brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയോൻ ലെൻഡിംഗ് സെന്റേഴ്സ്, 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും.
0: നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ

0: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ
1: അത് ഡയമണ്ട് പറയും.
0: എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവൂ.
1: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
0: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
2: ഐ എം റിയലി സോറി ആകട്ടെ.
0: വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ.
1: ഐ ലവ് യു അമ്മയാകട്ടെ.
0: ഐ ലവ് മൈസെൽഫ്.
1: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് യൂണിറ്റ് 11 6075 മേവിസ് റോഡ് മിസിസാഗ.
4: ആഹാ ഫ്രഷ് കേൾക്കാം പുത്തൻ പാട്ടുകൾ.
5: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
0: Friday weekend koodal kalaraakan Aha Radio il Friday evening shows. Vaigitta 5 mani mudal 6 mani vare Aha Blockbuster with RJ Nitin Raj. 6 mani mudal 7 mani vare Salt Mango Tree with RJ Meenu. Weekend adichu polikkam Aha Radio ikkappam. Idu nenjinullin thaalam.
2: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285665. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം. ആഹാ പാട്ടുവണ്ടി, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്താണ് മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
2: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയെ വരും.
1: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
2: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
1: അതാരാ?
2: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് നിഷാന്ത് ഗോവിന്ദൻ ഡോട്ട് കോം.
1: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ, ഹാപ്പി ആണല്ലോ. ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ആഹാ, ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
3: വാവ്, എവിടുന്ന്?
1: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
4: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മിഡിൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. കോൾ 289-554-3368. വിസിറ്റ് www.saintjosephdentalclinic.com.
5: ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
1: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേ ഇല്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല 1-2 ക്യാവിറ്റീസും.
5: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു ക്യാൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
6: വെൽക്കം ബാക്ക് അഗെയിൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് RJ ആൻ ആണ് വിത്ത് ദി ടീം ഹാപ്പി നോമാഡ്സ്.
7: നിങ്ങളോടുള്ള ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പോ പ്രസന്റ് ഓഫ് കോഴ്സ്, ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു
8: മറ്റൊരു അടിപൊളി ഈവന്റ് ഉണ്ട്. എക്സാക്ട്ലി,
9: അടുത്ത നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s ടീനേജേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s ടീനേജേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സ് ആയ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സ് ആയ റംസാൻ, സാനിയ അയ്യപ്പൻ, സോ ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
10: ഇതിലൊരു വലിയ ബാൻഡ് ഉണ്ട് കേട്ടോ, സിത്താര, ഒരു മലബാരിക്കേഴ്സ് ബാൻഡ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജയ്ദീപ് എന്ന് പറഞ്ഞ നമുക്ക് വേറെ പുള്ളിയുണ്ട്, പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല.
7: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക്ക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക്സ് ടു യു ഓൾ ഫോർ ക്രിയേറ്റിംഗ് സ്റ്റോറീസ്.
10: നമ്മൾ വന്നിട്ട് മറ്റ് പരിപാടി ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല. മഞ്ജുവിന്റെ പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓൺ സെപ്റ്റംബർ 27. സെയിം അറ്റ് കാനഡ ഇവന്റ് സെന്റർ.
7: ഓക്കെ, സോ അപ്പൊ വഴിയെ വഴി ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത് ജൂലൈ 4th. അപ്പൊ ഇവന്റ് ടൈമിംഗ് എങ്ങനെയാണ്?
10: Gates open at 4:30. Okay, and it goes all the way from 6 to 9. That's the important significance of this. This is a back to back show.
7: Okay.
10: 6 to 9 on the back to back, it's a 3-hour show.
7: Oh.
10: So endana vachirukkaanu 3 hours normally on the singers of the back to back cheyyaranga. Okay, they do 1 and a half hours mathram cheyyarullu sadharanamayi nammal vandu 3 hours cheyyunnunde. And 3 hours endana vachirukkaanu it's going to be like, you know, kind of a fusion thing.
7: Okay.
10: It's like a two concerts in one ticket. Adana njangada tag line actually.
8: Adhe eppozhum njangal eppozhum adha parayum, it's a two concert
10: individually. Pulikarthi cheyyunnunde, right? Andrea thanichu cheyyunnunde, ivu thanichu cheyyunnunde. Ippu oru aal ticket edukkumbo rendu different concerts oru ticket la kaanan pattum. So two concerts in one ticket, that's our actually
8: it's going to be a treat for all the music lovers.
7: Exactly.
8: Yeah,
7: peru ningal ittathu thana valare correct auto
8: soul and fire.
7: Chinmayinte voice like is very soulful mate. Andrea is like fire, like a power pack thanneyanu. Appo nammal paranju vannathu nu parayunnathu nammude happy nomads inde July 4th inde nadakkunna big soul and fire musical or concert thanneyanu. Oru prashyam kuda namakku വേണ്ടി ഇവന്റ് ആ ഒരു പേര്, സ്ഥലം, നടക്കുന്ന പ്ലേസ്, ലൊക്കേഷൻ ആൻഡ് ടൈം എല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്തോ.
10: ഷുവർ. സോൾ ആൻഡ് ഫയർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ ജൂലൈ 4th. ഇറ്റ്സ് അറ്റ് കാനഡ ഇവന്റ് സെന്റർ വിച്ച് ഇസ് ഇൻ വിഡ്ബി. ആൻഡ് ദി നെക്സ്റ്റ് പ്രോഗ്രാം വിച്ച് ഇസ് ഗോയിങ് ടു ബി ലൈക് ദി ഗ്രാൻഡ് സ്റ്റേജ് വി കോൾ മഞ്ജു വരെ പിഞ്ചോക്ക ബോബന്റെ ഹോൾ ടീം. അത് വന്നിട്ട് ഓൺ September 27th. We are making it simple. Adum avada thaneyana Canada Event Center.
7: Easy to go.
10: Yep. Easy to go on that, right?
8: Yeah. Yeah. 2026.
10: Thank you so much, guys.
8: I'm sorry. Yeah, 2026 in Canada would be center.
7: Exactly.
8: Canada Event Center, yeah.
7: Kore naalukalukku kondu aduthaduthu kaanan nikkuna nammudeka favorite actors and celebrities aanu. So thank you guys.
8: Thank you so much.
10: Thank you so much for inviting us.
8: Yes, thank you and thank you.
10: Thanks to our Arun. Aha Radio Arun, like, you know, we are so happy to be called for.
7: Thank you so much, guys. Appo ellavarum miss cheyyathe the happy nomads and സോൾ ആൻഡ് ഫയറിൽ മസ്റ്റ് ആയിട്ടും പോയിട്ട് ഇവന്റ് അടിച്ചു പൊളിക്കുക. ടിക്കറ്റ്സ് ഉണ്ട്, വേഗം തീരുന്നതിന് മുന്നേ
8: കിളിക്കൂടൽ
0: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ഹാഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ച് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത്, the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ല് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
1: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ദി ടീം ഹാപ്പി നോമാഡ്സ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് സോൾ ആൻഡ് ഫയർ?
2: ഫസ്റ്റ് ഓഫ് ദ കൈൻഡ് നമ്മൾ വന്നിട്ട് ഒരു ക്യൂട്ടൺ റേസർ ആയിട്ട് ഒരു പരിപാടി ചെയ്യാണ് മെയ് 10th. ഹൂ ഹാസ് ടേക്കൻ ദ ടിക്കറ്റ്സ് ലൈക് അൺടിൽ നൗ, റൈറ്റ്? ഫോർ ദം ലൈക് നൗ വി ആർ ഗോയിങ് ടു ഡു എ സ്മോൾ ഒരു ജാമിംഗ് സെഷൻ പോലെ, ഒരു ടീസർ പോലെ വന്നിട്ട് വി ആർ ഇൻവൈറ്റിംഗ് ദം for a curtain raiser on May 10th in Mississauga Community Center. So ഒരു ജാമിംഗ് സെഷൻ ഇഷ്ടംപോലെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. So that we should see the whole thing is happy nomads, we are all happy people, we want to have fun.
3: Yes.
2: So we're just extending to our audience as well.
3: The important thing is free tickets for all our early birds. Early bird ticket book ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നു ഫോർ ദാറ്റ് കർട്ടൻ റൈസർ ഈവൻറ്റ്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ റീൽസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഫ്രീ ആണ് അന്ന്.
4: അത് തന്നെയാണല്ലോ കേട്ടിട്ട്. അപ്പൊ എവിടെ വെച്ചാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്നത്?
2: ഓക്കെ, നമ്മുടെ മെയിൻ ഇവന്റ് വന്നിട്ട് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഗ്ബി,
4: ഓൺ
2: സാറ്റർഡേ ജൂലൈ 4th ആണ്. ഇറ്റ്സ് എ ഫുള്ളി അപ്ഗ്രേഡഡ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അവിടെ വെന്യൂസ് വന്നിട്ട് യൂസ് ചെയ്യാറുണ്ട് വിത്ത് ഓൾ എൽ ഇ ഡി സ്ക്രീൻസ് ആൻഡ് ദ വേ ദ ഹോൾ സെറ്റപ്പ് റീസെന്റ്ലി അവർ അപ്ഗ്രേഡ് ആണ്.
4: വെരി ഫേമസ്.
2: റീസെന്റ്ലി ശ്വേതാ മോഹന്റെ പരിപാടി വന്നിട്ട് അവിടെ നടന്ന ഒക്ടോബറിൽ.
4: കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മള് ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്. നമുക്ക് അവരെ ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ? അപ്പൊ
2: അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8,000-10,000 ആൾക്കാരുണ്ടാകും. അതിനിടയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഓപ്പൺ സ്റ്റേഡിയം, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഇൻ ഓപ്പൺ. ബിക്കോസ് ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും, ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി അബൌട്ട് 2500 പീപ്പിൾ. അത് ഇറ്റ്സ് എ ക്ലോസ്ഡ് എൻകൗണ്ടർ ആണ്. അപ്പൊ നമുക്ക് അത്രയ്ക്കും ക്ലോസ് ആയിട്ട് കാണാനും പറ്റും. ആൻഡ് സൗണ്ട് സിസ്റ്റം ഇസ് നെക്സ്റ്റ് ലെവൽ ആണ് ഇവിടുത്തെ കാനഡ ഇവന്റ് സെന്ററുടെ. So music, we are going to create a ramp also so she can walk and sing, especially
3: especially for Andrea. We are just Andrea. Making it for
4: ഓടി നടന്ന് പാടി അടിച്ച് പൊളിക്കുന്ന ആളാണ്.
3: അതെ അതെ,
4: എല്ലാ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോ തന്നെ ഷീസ് ലൈക്ക് ഇൻ ആ സ്റ്റേജ് മൊത്തം ഇങ്ങനെ ഇളക്കി വെക്കുന്നു.
2: ഇത് വേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ബിക്കോസ് ഫസ്റ്റ് ടൈം എവർ Andrea and Chinmayi are joining together. First time, like normally see Andrea normally has a concert of her own, and Chinmayi has got a concert, big one. Recently, Chennai, vandu behind woods, le, Muthamayil le paranja concert vandu, like, you know, it hit the roof.
3: Hit.
2: It blew up, right? Ivaru rendu perum orumichu oru stage le vandu perform cheyyunnathu, it's one time life experience aanathu. And that's what Happy Nomads we are bringing in.
4: ഇവൻ
3: ചിന്മയ ആൻഡ് ആൻഡ്രിയ അവരും ദേ ആർ ഓൾസോ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അവരുടെ ഒരു ഒരു ഷോർട്ട് റീൽ ഒന്നും അയച്ചായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ഇറ്റ് ദാറ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ എ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദം ആസ് വെൽ.
2: ഹാപ്പി നോമാഡ്സിൽ പോവുകയാണെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ്രിയയുടെയും ചിന്മയുടെയും വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ്. How they both are excited, like, you know, they have given a video by
3: yeah.
2: So all the followers can go Happy Nomads Insta handle.
3: Yeah.
2: You can go and have all this fun pictures, actually, fun
4: and
2: videos.
4: And yes, we are also, like, very grateful and happy that we can also, we are also being a part of you guys.
2: Like, no,
4: of course, that's a three happy ആയിട്ടുള്ള ഒരു കാര്യമാണ്. And it's it, as like we spoke namale happy nomads happy aayittu namale ingane samsarichondirikkana. I'm getting really excited as well. Appo ticket edutho orotharum ini edukkan povunna orotharum എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
1: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള

0: റീചാർജ് സൺഡേ റീചാർജ് വിത്ത് RJ നീലിമ ആഹ റേഡിയോ 91.9 ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: നമസ്കാരം നമസ്കാരം. കാനഡ കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോയില് സൺഡേ റീചാർജുമായിട്ട് എത്തിയിരിക്കുകയാണ് RJ നീലിമ. യെറ്റ് അനദർ വണ്ടർഫുൾ ഡേ, യെറ്റ് അനദർ വണ്ടർഫുൾ വീക്ക്. പുതിയൊരാഴ്ച, പുതിയൊരു നല്ല ആഴ്ച തുടങ്ങിയിരിക്കുകയാണ്. നല്ല ആഴ്ച എന്ന് ഞാൻ പറയാൻ കാരണം, മെയ് എന്ന് പറയുന്ന മാസം അല്ലെ, ഇപ്പോ മെയ് തുടങ്ങിയ മെയ്യുടെ ആദ്യ വീക്കെൻഡാണ് മെയ് മൂന്ന് ഞായറാഴ്ചയാണ് ഇന്ന്. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് മെയ് 10-ാം തീയതിയാണ്. അപ്പം അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോൾ മെയ് 10 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. മെയ് 11 എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മന്ത്സ് തന്നെയാണ് മെയ്. ഞാൻ എന്റെ വീട്ടില് ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് ജനിച്ചതാണ്. അപ്പൊ എന്റെ വീട്ടില് എന്റെ ഒരു 10-21 വയസ്സ് വരെ ഞാനായിരുന്നു കുട്ടി, ഏറ്റവും ചെറിയ കുട്ടി, കൊച്ചുകുട്ടി. അപ്പൊ എന്റെ വീട്ടില് വേറെ കുഞ്ഞുങ്ങളൊന്നും വരുന്ന എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, ബിക്കോസ് ഞാനായിരുന്നല്ലോ അവിടുത്തെ കുഞ്ഞുകുട്ടി. പക്ഷെ എന്റെ ചേച്ചി പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനി ഒരു കുഞ്ഞിനെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് ദ മൊമെന്റ് ഐ സോ ഹർ ഫേസ്, നോ, ഐ സോ മൈ ഏഞ്ചൽസ് ഫേസ്, എന്റെ ലൈഫ് ഫുള്ള് മാറി എന്നുള്ളതാണ്. യെസ്, എന്റെ നീസ് ഐഷുവിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആന്റിമാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോ ഐഷുവിന്റെ ബർത്ത്ഡേ ആണ് മെയ് 10. പിന്നെ എന്റെ ലൈഫിലെ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് മെയ് 11. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടി എനിക്കല്ല നമുക്ക് എല്ലാവർക്കും തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ആഴ്ച വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ട് നടക്കാനും ഭയങ്കര പോസിറ്റീവ് എനർജി ആക്കാനും വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 1 വീക്ക് നമ്മുടെ ചുറ്റും നടന്ന കുറേ നല്ല കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കുറെ രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ തപ്പിയെടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കുറെ നല്ല പാട്ടുകളും കുറെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കേട്ടിരിക്കാം സൺഡേ റീചാർജ് വിത്ത് RJ നീലിമ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ, നെഞ്ചിലുള്ളിൽ താളം.
2: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
2: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും UPI ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റായി, ഈസിയായി. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ

0: ആഹ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: What a speed, alle. എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
3: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും SP ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
4: അതെ, SP ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടകാരി SP ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ SP ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: Recharge. Sunday Recharge with RJ Neelima. AHA Radio 91.9. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ബിഗ് ബിഗ് ബ്രാൻഡ്സിന്റെ പുതിയ പുതിയ ഓരോരോ ഡ്രോപ്സ് നമ്മൾ എല്ലാവരും നോക്കിയിരിക്കുന്നതാണ് അല്ലെ. ചിലപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ എങ്കിൽ ഇവരുടെ പുതിയ കളക്ഷൻ എന്താണ്, ഇവരുടെ പുതിയ സ്റ്റൈൽ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിൽ പലരും കാത്തിരിക്കുകയാണല്ലേ. അങ്ങനെ ഷെനയില് അവരുടെ ഒരു പുതിയ സംഭവം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ പുതിയ ഷൂസ് ആണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഷെനയിൽ ന്യൂ ഷൂ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഷൂ കാണാൻ പറ്റില്ല. കാരണം ആ ഷൂവിന്റെ പേരാണ് ബെയർ ഫുട്ട് ഷൂസ്. അതായത് ആ കാലിന്റെ നമ്മുടെ ഉപ്പൂറ്റി മാത്രം കവർ ചെയ്യുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഷെനയിൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡാണ്. അവരവരുടെ ഓരോ ഡ്രോപ്സ് ഇറക്കുമ്പോഴും ട്രോള് കിട്ടാറുണ്ട്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ദേ ഗിവ് എ ഡാം അബൌട്ട് ഇറ്റ്, ബിക്കോസ് അവർ നമ്മളെപ്പോലെ ഷൂസും ഇട്ടിട്ട് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ഷൂസും ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ ഈ ഒരു പെർട്ടിക്കുലർ ഷൂ അവർ ഡിസൈൻ ചെയ്തത്. അവർ ശരിക്കും പറഞ്ഞാൽ സ്റ്റൈൽസിന്റെ കൂടെ ഇടാനും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഡിസൈൻ ചെയ്തത്. പക്ഷെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെരുപ്പിന്റെ ഒരു ഒരു ഒരു ആവശ്യമുണ്ടല്ലോ, അതിത് സെർവ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ എങ്കിലും ഇതിനെക്കാട്ടിയും ചെരുപ്പില്ലാതെ നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എങ്കിലും ദേ ആർ വോട്ട് ദേ ആർ അല്ലേ. അപ്പം ദേ ആർ യുനോ കീപ്പിംഗ് ദേ സ്റ്റാൻഡേർഡ്സ് ഹൈ, ദേ ടാർഗറ്റ് ഗ്രൂപ്പ് സ്റ്റാൻഡേർഡ്സ് ഹൈ, അതൊക്കെ വേണം പറയാൻ. അപ്പൊ ഷെനയിലിന്റെയും ഇതുപോലെയുള്ള വലിയ വലിയ ബ്രാൻഡുകളുടെയും ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ നോക്കിയിരിക്കുന്നവരാണോ നിങ്ങൾ? അതായത് നമ്മൾ നല്ലതാണ് ഇത്തരത്തിൽ നമ്മൾ ഫാഷൻ സെൻസ് ഉള്ളവരാണെങ്കിൽ, ഫാഷനും ഫാഷനിൽ വരുന്ന ഫാഷൻ ലോകത്തിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ചെറിയ ചെറിയ ബേസ് ലെവൽ മാറ്റങ്ങൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾക്കും വരും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബ്രാൻഡഡ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനോട് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ എങ്കിലും ചില ബ്രാൻഡുകൾ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ടല്ലേ. യെസ്. അപ്പൊ എന്തായാലും നിങ്ങളൊരു ബ്രാൻഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും അല്ല ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിലും ഇത്തരത്തിലുള്ള ഫാഷൻ ട്രെൻഡുകളിൽ ഒന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും, ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൂടെയുണ്ട് ആർജി നീലിമ, നെഞ്ചിനുള്ളിൽ താളം.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് അക്ബർ ട്രാവൽസ് .ca.
2: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
3: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
2: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായൊരു ബന്ധവും. വിളിക്കൂ 6472918502.
0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 Kingston Road, WBOO4 Ajax.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്ക്.
1: കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മിനിറ്റ് മാറി എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയോറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും. കോട്ടേജിലായാലും സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ടൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
2: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
0: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
2: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 ക്യൂൻ സ്ട്രീറ്റ് ഈസ്റ്റ്, ബ്രാംപ്ടൺ. ഓൾസോ അറ്റ് യൂണിറ്റ് 6, 60 ബ്രിസൽ റോഡ് ഈസ്റ്റ്, മിസിസാഗ.

0: സൺഡേ റീചാർജ് വിത്ത് ആർ ജെ നീലിമ ആഹ റേഡിയോ 91.9 ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഇത്തവണത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. നാട്ടിലും അതെ, ഇവിടെയും അതെ, എല്ലായിടത്തും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ അസഹനീയമായിട്ടുള്ള ചൂടാണെന്നാണ് നമ്മൾ വിളിക്കുമ്പോൾ ആളുകൾ പറയണല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടമുണ്ട്. ചൂട് കൂടിയിട്ട് പാമ്പുകൾ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അതായത് പാമ്പുകളെല്ലാം വീട്ടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ ഒരുപാട് മരണങ്ങൾ ഈ ഒരു ചൂട് കാലത്ത്, ഈ ഒരു സമ്മർ സീസണിൽ സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്തയുണ്ടല്ലോ, എൻ്റെ ദൈവമേ, കണ്ട് ഞാൻ ഞെട്ടിന്ന് തന്നെ പറയാം. പാമ്പ് അവരുടെ ഒരു വീടിന്റെ, അതായത് കാസർഗോഡ് ഒരു വീടിന്റെ ഡ്രോയറിന്റെ അകത്തു നിന്നാണ് അവർക്ക് പാമ്പ് കിട്ടിയത്. ഒരു റാറ്റ് സ്നേക്കിനെയാണ് അവർക്ക് കിട്ടിയത്. ശരിക്കും ഡ്രോയറിന്റെ അകത്തൊക്കെ ഇരുന്നതല്ലേ, ഡ്രോയറിന്റെ അകത്ത് സ്വർണ്ണ മോതിരമുണ്ട്, സ്വർണ്ണ മോതിരം ഇട്ട് കളയാന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. പാമ്പിന്റെ ദേഹത്ത് ഇവരുടെ ഡ്രോയറിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരം കുടുങ്ങി, ടൈറ്റ്ലി സ്റ്റക്കായി. ശരിക്കും പറഞ്ഞാൽ ഡ്രോയർ ഒരു രണ്ടാഴ്ച അവർ തുറക്കാതെ വെച്ചിരുന്നതായിരുന്നു. അവസാനം ഫോറസ്റ്റ് റെസ്ക്യൂ വോളണ്ടിയേഴ്സ് വന്നിട്ടാണ് പാമ്പിന്റെ ആ മോതിരമൊക്കെ എടുത്തത്, റിംഗ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് പാമ്പിനെ റിലീസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ, ഒരു ഡ്രോയറിൽ പാമ്പ് കയറിയിരിക്കുക, മോതിരമൊക്കെ എടുത്ത് പാമ്പിടുക എന്ന് പറയുന്നത്. യുനോ, ഫൺ അപ്പാർട്ട്, ഒരുപാട് ഒരുപാട് അപകടങ്ങൾ ഈ ഒരു ചൂട് കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവരോട് പറയുക, അതിനോ ചുറ്റുപാടും വൃത്തിയാക്കി വെക്കാനും കാട് പിടിക്കാതെ വെക്കാനും ഒക്കെ. കാരണം അസഹനീയമായ ചൂടാണ്, പാമ്പുകളൊക്കെ എങ്ങോട്ടൊന്നും ഇല്ലാതെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കൊന്ന് കഴിഞ്ഞൊരു 1 വീക്ക് ആയിട്ട് ചൂടിന് ചെറിയൊരു രീതിയിലുള്ള ആശ്വാസം വന്നിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ഗ്ലോബൽ വാർമിംഗ് ഇതാണെന്ന് തോന്നുന്നു. കാരണം മഴയാണെങ്കിൽ ഭയങ്കര മഴ, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂടും എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാലാവസ്ഥയെ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ വാട്ട് വി കൻ ഡു ഇസ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹാപ്പി. എന്താ പറയുക, സമ്മറിലിടാൻ പറ്റുന്ന ലൂസ് കോട്ടൺ ക്ലോത്ത്സും ലൈറ്റ് കളേഴ്സും ഒക്കെ ഇട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ സെറ്റായിട്ടിരിക്കുക. കൂടെയുണ്ട് ആർ ജെ നീലിമ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാർ റേഡിയോ, നെഞ്ചിനുള്ളിൽ താളം.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: എന്താണ് രാഹുലെ, രണ്ടു ദിവസം ആകെ ഡിപ്രസ് ആണല്ലോ, എന്ത് പറ്റി എന്നോട് പറ.
2: അത് ഒരാള് പറഞ്ഞത് കേട്ടൊരു വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
1: ബെസ്റ്റ് എന്താ, എന്ത് മണ്ടത്തറ കാണിച്ച്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെ, അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
2: പറ്റിപ്പോയി.
1: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി, നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും, അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 6475252539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
3: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ?
4: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
3: പിന്നെ
4: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
3: ഓക്കെ, ഇതെല്ലാം വേണം, പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
4: എക്സ്പീരിയൻസ്.
3: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ. സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L2972OO ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.
0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: സൺഡേ റീചാർജ് വിത്ത് ആർ ജെ നീലിമ ആഹ റേഡിയോ 91.9 ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോയിലെ സൺഡേ റീചാർജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്ക് ഞാൻ കണ്ട ഒരു സിനിമയെ പറ്റി പറയാതെ എങ്ങനെയാണല്ലേ വൈൻഡപ്പ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ സൺഡേ റീചാർജ്. മൈക്കൽ മൂവി, മച്ച് അവൈറ്റഡ് മൂവി, ഞാൻ എങ്ങനെ ഫൈനലി കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോപ്പ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മൈക്കൽ ജാക്സന്റെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി പറയുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ നമുക്ക് ഒരു ഹാഫ് ഓഫ് ഹിസ് ലൈഫ് കാണാൻ പറ്റും. അതായത് ജനിച്ച സമയത്ത്, കുഞ്ഞിലെ, അത് കഴിഞ്ഞ് വളർന്ന് നമ്മൾ കാണുന്ന ഒരു പോപ്പ് കിങ് ആയിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ജാക്സൺ ഫൈവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അദ്ദേഹം നിൽക്കാൻ തുടങ്ങിയ ആ ഒരു സമയം വരെ കാണാൻ പറ്റും. അതുകൂടാതെ ഒരുപാട് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കുകൾ അതിൻ്റെ അകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതും ഭയങ്കര കിടിലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ജാഫർ ജാക്സൺ ഹാസ് ഡൺ ആൻ അമേസിംഗ് ജോബ്. അതായത് മൈക്കിളിന്റെ മൂവ്മെന്റ്സും അദ്ദേഹത്തിന്റെ ഓരോരോ ഗെസ്റ്റേഴ്സും ഒക്കെ പെർഫെക്റ്റ്ലി ആണ് നമ്മുടെ ജാസൺ യുനോ ജാഫർ ജാക്സൺ ചെയ്തിരിക്കുന്നത്. ജെർമെയിൻ ജാക്സന്റെയും അലജാൻഡ്ര ജെനീവിയ ഒസയാസിന്റെയും മകനാണ് നമ്മുടെ ജാഫർ ജാക്സൺ. ഭയങ്കര കിടിലായിട്ട് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ മൈക്കൽ ജാക്സനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ മൈക്കൽ ജാക്സനെ സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഈ സിനിമ നിങ്ങൾ പോയി കണ്ടിരിക്കണം. അത് മാത്രമല്ല, ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് നെക്സ്റ്റ് പാർട്ട് ഓഫ് ലൈഫിനെ പറ്റി പറയുന്നതായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കണ ഒരു വീക്ക് ആയിരിക്കട്ടെ ഇന്ന് തുടങ്ങുന്നത് എന്ന് ആശംസിക്കുകയാണ്. ഒരു മാസമായിരിക്കട്ടെ മെയ് എന്നും കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായി. അടുത്ത ആഴ്ച വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയിൽ ദിസ് ഇസ് ആർ ജെ നീലിമ സൈനിങ് ഓഫ്. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാർ റേഡിയോ, നെഞ്ചിനുള്ളിൽ താളം. ടാറ്റാ.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഗുഡ് ഈവനിംഗ് കാനഡ, ഓൺലി ഓൺ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം അതിന്റെ കൊടി ഇറങ്ങുകയാണ്. കേരളം വീണ്ടും ഒരു വിധിനിർണയത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. വെൽക്കം ടു ഗുഡ് ഈവനിംഗ് കാനഡ, ഞാൻ ആർജെ അമൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ, അതിന്റെ എല്ലാ വോട്ടിങ്ങും എല്ലാ രീതിയിലുള്ള പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ ഒരുമാതിരിപ്പെട്ട ചാനൽസും ഏജൻസീസും എല്ലാം അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് രാവിലെ ഏകദേശം നാട്ടിലെ സമയം ഒരു രാവിലെ 11 മണി 11:30 ആ ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടും എന്നൊക്കെയാണ് നിലവിൽ പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് രാഷ്ട്രീയ കാര്യം, ആദ്യത്തെ ഈ ഒരു തുടക്കം നമുക്ക് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പലതരത്തിലുള്ള സർവേ ഫലങ്ങളും എക്സിറ്റ് പോളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ചില സർവേകൾ പറയുന്നുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഈ പറഞ്ഞ പ്രതിപക്ഷം ഭരണത്തിൽ വരുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില സർവേകൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഭരണ തുടർച്ച വീണ്ടും മൂന്നാമതും ഉണ്ടാകുമെന്ന് പറയുന്നവരുണ്ട്. ഇനി അതൊന്നും അല്ലാതെ വേറൊരു കാറ്റഗറി വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമുക്കറിയാലോ, മൂന്നാമതൊരു മുന്നണിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ സ്വാധീനമൊന്നും ഇല്ലാന്നും ഉണ്ടെന്നും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ ഒന്നുകൂടെ അടുത്തുനിന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പുറകോട്ടുള്ള വർഷങ്ങളിലെ നമ്മുടെ എക്സ്പീരിയൻസ് കിട്ടി നോക്കിക്കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു എക്സിറ്റ് പോൾ വരുന്ന രീതിയിൽ ആവണം എന്നൊരു നിർബന്ധവുമില്ല നമ്മുടെ ആക്ച്വൽ റിസൾട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ റിസൾട്ട് വരുന്നിടം വരെ ഈ ഒരു ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം പല ചാനലുകളും പല മീഡിയ മീൻസ് ന്യൂസ് ചാനലുകളും ഈ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ നമുക്കറിയാലോ, നമ്മളിങ്ങനെ ആവേശത്തിലേക്ക് കൊണ്ടുപോയി അത് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ടുകളെല്ലാം ഓൾറെഡി പോൾ ചെയ്യപ്പെട്ടുവെന്നും ഈ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എണ്ണുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അന്ന് നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ പുതിയൊരു ന്യൂ ജനറേഷൻ ചാനൽസും ന്യൂ ജനറേഷൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്മൂക്ക തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പറയുന്നത് കേട്ടി. ഇപ്പം നമുക്ക് നടക്കുന്നത് ശരിക്കും എന്റർടൈൻമെന്റും ഇൻഫർമേഷനും ഇതാണ് പണ്ട് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് അതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് ആണ് ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ ഇതിനെ ഇങ്ങനെ ആവേശത്തോടെ കൊണ്ടുപോയൊക്കെയുള്ള പ്രസന്റേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് മലയാളികൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ടിവിയുടെയും ചാനൽസിന്റെ ഒക്കെ മുമ്പിലാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പം ഈ കഴിഞ്ഞൊരു ഒരു മാസക്കാലമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇടയ്ക്കൊക്കെ ചാനലുകൾ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും പല രാഷ്ട്രീയ പാർട്ടികളും റിസൾട്ട് പോലും വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ പല കസേരകൾക്കും വേണ്ടിയിട്ടുള്ള അടി ഇടിയൊക്കെ ആയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പലതും കാണുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പല ബെറ്റ് വെക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുടിവടിക്കല്, പാതി മീശ വടിക്കൽ, തലയിൽ മറ്റേ മഞ്ഞളിച്ച് പുള്ളി കുത്തൽ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ, അത് മാത്രമല്ല എനിക്ക് ഒരാൾ കുറെ അധികം ആളുകൾ ഈ പറഞ്ഞ ഈ പൈസയ്ക്കും മറ്റു വാല്യുബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾക്കും വേണ്ടി ബെറ്റ് വെക്കുന്ന പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഒരു റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും ഈ മെയ് 4-ാം തിങ്കളാഴ്ച. അപ്പം എന്തൊക്കെയായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്ക് കാത്തിരിക്കാം അടുത്ത 5 വർഷം കേരളം ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നുള്ളൂ, യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാർ റേഡിയോ. ഇവിടെ ലൈഫ് അടിപൊളി. Allah Kajam.

അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു. യന്ത്രങ്ങൾ

അവന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കടന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഭാ.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ
1: സെക്കൻഡുകൾക്കകം.
0: നാട്ടിലെ ടിവി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം രണ്ട് ടി വിയിൽ കാണാം. 2 days ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686.
2: ഈ ഭൂമിയിൽ മനുഷ്യനെ മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
3: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേ ഇല്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
2: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തോഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.
4: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
0: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
4: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
0: Super hits on. Latest trendy songs കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. Good evening Canada. Only on ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: നമ്മളൊക്കെ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെയൊക്കെ ബെഡ്റൂം എന്ന് പറയുന്നത്. അവിടെ പോലും ഒന്ന് ഉറങ്ങാൻ നമുക്ക് ഭയമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. വെൽക്കം ടു ഗുഡ് ഈവനിംഗ് കാനഡ, ഞാൻ ആർജെ അമൽ. അപ്പൊ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഈ പാമ്പുകളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമുക്കറിയാം നമ്മൾ നാട്ടിൽ നീ പറഞ്ഞ പോലെ ചന്ദ്രനിലേക്ക് വലിയ ഉപഗ്രഹങ്ങൾ വിടുന്നു, അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, എല്ലാം നമുക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ സോൾവ് ചെയ്യാനോ, അല്ലെങ്കിൽ മാൻ ആനിമൽ കോൺഫ്ലിക്ട് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതിനെ കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് വേണേ പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ഇപ്പം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് അനുഭവിച്ചിരുന്നത് ഇപ്പം ഈ കാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ ആളുകളായിരുന്നു അല്ലേ. പക്ഷെ അത് അവിടെ ആയിരുന്നെങ്കിൽ ഇന്നത് മാറി ഇതുവരെയായിട്ടും, അതായത് ഒരു വൈൽഡ് ആനിമൽ ഇതുവരെയായിട്ടും വരാത്ത പല സ്ഥലങ്ങളിലും വൈൽഡ് ആനിമൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നുമുള്ള ഒരു കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ, അതിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഇത്തരത്തിലുള്ള പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് നാട്ടിൽ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും നാണക്കേടാണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും അല്ലേ. നമ്മൾ ആലോചിക്കും മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒരു ഈ പറഞ്ഞ പോലെ ആനിമൽസിന്റെ കൗണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരതിനെ കൊന്ന് ഇല്ലാതാക്കുന്ന രീതിയാണുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കി, ഒരു തെരുവ് നായ, അതായത് നാട്ടിൽ നടന്ന് നാട്ടിലൂടെ നടക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന തെരുവ് നായയെ പോലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ഒരു ആക്ഷൻ അതിനെതിരെ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള ആളുകൾ അതിനെതിരെ സംസാരിക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും അല്ലേ. നമ്മൾ കഴിഞ്ഞ ഒരു 30 ദിവസത്തെ, കേവലം ഒരു 30 ദിവസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ ഏകദേശം 100-ലധികം പാമ്പ് കടി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനകത്ത് തന്നെ 6 മരണം. അതിൽ ഒന്നുകൂടി പറയുവാണെങ്കിൽ പറഞ്ഞ 4 വയസ്സുകാരൻ തൊട്ട് മുതിർന്ന വീട്ടമ്മമാർ വരെ നമ്മുടെ ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ കാസർഗോഡ് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരൻ പയ്യൻ മുതൽ, അല്ലെങ്കിൽ ഒരു കുട്ടി മുതൽ ഇടുക്കിയിലും തിരുവനന്തപുരത്തും വയോധികരും കിടപ്പറയിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഈ പാമ്പ് കടിയും അങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ ഫേസ് ചെയ്യുകയാണ്. ഇതിനൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക പഠനങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് ജനങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കുന്നതും നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ എന്ത് എടുക്കണം എന്നുള്ളത്. ഇപ്പൊ ആന്റിവനം കാര്യങ്ങൾ, അതിനുള്ള വണ്ടികള് വിളിച്ച് കഴിഞ്ഞാൽ ഓൺ കോളിൽ പോലും വണ്ടികൾ വന്ന് ആന്റിബനം തരുന്ന സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു ഇൻസിഡന്റ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതെങ്ങനെ ആവാതിരിക്കാം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം കൃത്യമായിട്ട് നടക്കുന്നില്ല. അവിടെയാണ് നമുക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ കാര്യത്തെ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പാമ്പിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പാമ്പ് നമ്മുടെ ഒക്കെ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും വൈഡായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ആളുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ നമ്മളിപ്പോ ഇടുക്കിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ പാലക്കാടിന്റെ പല സ്ഥലങ്ങളിലോ മലപ്പുറത്തിന്റെ പല സ്ഥലങ്ങളിലോ ഒക്കെ കാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ശരിക്കും ഇതൊരു ഡെയിലി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പല പല ആനിമൽസ്, ആനയാവാം പന്നിയാവാം, പലതരം ആനിമൽസുമായിട്ടുള്ള ഇന്ററാക്ഷൻസും ഫൈറ്റും ഒക്കെ അവർക്കത് ഭയങ്കര യൂസ്ഡ് ആണ്. അപ്പം ഇതിനകത്ത് ആർക്കും ഒരു ഗവൺമെന്റിനും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇത്തപോലെ ഒരു ടഫ് കോൾ എടുക്കാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് യൂണിയൻ മിനിസ്ട്രിയും അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് മിനിസ്ട്രിയും ഒരുപോലെ നിന്നുകൊണ്ട് വേണം ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അഡ്രസ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള നിയമനിർമ്മാണം മുമ്പോട്ട് കൊണ്ട് വരാനും ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നുള്ളൂ, യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാർ റേഡിയോ. ഇവിടെ ലൈഫ് അടിപൊളി.

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: ഗുഡ് ഈവനിംഗ് കാനഡ, ഓൺലി ഓൺ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കുടുംബം നടത്തിയ ജീവൻ ഭരണ യാത്രയെപ്പറ്റി ഞാൻ പറയാൻ പോകുന്നത്. കേവലം 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഇവർ പ്ലാൻ ചെയ്തത് 10 വർഷമാണ്. ഞാൻ ആർജി അമൽ, വെൽക്കം ടു ഗുഡ് ഈവനിംഗ് കാനഡ. 2023 May 6 ഒരു അർദ്ധരാത്രി സമയത്ത് നമ്മുടെ യെല്ലോ സീയിലൂടെ ഒരു ചെറിയ മത്സ്യബന്ധനം ബോട്ടിങ്ങിന് നീങ്ങുകയാണ്. അതിലുള്ളത് 9 പേരാണ്. 5 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ 9 പേര്. നമുക്കറിയാം, കടൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് റഡാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ വെട്ടിക്കാനായിട്ട് ഇവർ മോശം കാലാവസ്ഥയിലൂടെയാണ് ഇവർ സഞ്ചരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവരെത്തിപ്പെടുന്നത് സൗത്ത് കൊറിയൻ നേവിയുടെ മുമ്പിലാണ്. അങ്ങനെ ഒരു മഹാരാജ്യത്തിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കുടുംബം അവരുടെ ഒരു സ്വപ്ന യാത്ര ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഈ കഥ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത് നമ്മുടെ നോർത്ത് കൊറിയയിൽ നിന്നും, നമ്മുടെ കിം ജോങ് ഉന്നിന്റെ സ്വന്തം നോർത്ത് കൊറിയയിൽ നിന്നും ജീവനം കൊണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ ഒരു ഫാമിലിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഫാമിലിയുടെ ശരിക്കും അവരുടെ അച്ഛന്റെ ആയിരുന്നു ഒരു ആഗ്രഹം, ഈ രാജ്യത്ത് നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഈ അച്ഛന്റെ ആയിരുന്നു. പക്ഷേ അച്ഛൻ ഇടയ്ക്ക് വെച്ച് മരണപ്പെടുകയുണ്ടായി. എന്നാൽ അച്ഛന്റെ 2 മക്കൾ ശരിക്കും ആ സ്വപ്നം ഏറ്റെടുക്കുകയാണുണ്ടായത്. ഇവരുടെ പേരുകൾ എനിക്ക് അറിയാമെങ്കിലും അത് പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഈ ഇളയയാള് ശരിക്കും അദ്ദേഹത്തിന് ഒട്ടും വഴക്കമില്ലാതിരുന്ന ഒരു ജോലിയാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ധാരണയില്ലാത്ത പുതിയൊരു ജോലി, ഒരു മീൻപിടുത്തം അദ്ദേഹം പഠിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ 2-ാമത്തെയാള് ബോട്ടുകൾ നന്നാക്കാനായിട്ടെങ്കിലും എഞ്ചിൻ റിപ്പയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നാക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പഠിക്കുകയാണ്. അപ്പൊ ഇവർ 2 പേരും കൂടി തീരദേശവും അങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും വരുന്നു. പല സാഹചര്യങ്ങളിലും ഇവർ ഈ ആർമി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പല ഇടപെടലുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ അവർ കൃത്യമായിട്ടുള്ള കൈക്കൂലിയെ കൊടുത്ത് ആദ്യം അവരെ വശീകരിച്ചു. പിന്നീട് അവരെ കാണുമ്പോഴത്തേക്കും ഡെയിലി കാണുവാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അവിടുത്തെ ആർമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അവർ നോക്കുമ്പോൾ അവരുടെ വീടിനകത്ത് തന്നെ ഈ പറഞ്ഞ ഡെയിലി ബ്രെഡിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് അവരുടെ ഭാഗത്തുണ്ട്. എന്നാൽ ഇങ്ങനെ ജീവിച്ചാൽ തന്നെ അവർ ചെയ്യുന്നതിനെ സംശയത്തോടെ കാണുന്ന ഒരു ഭരണകൂടം, ഈ രണ്ടിന്റെ ഇടയ്ക്കാണ് ശരിക്കും ഈ നോർത്ത് കൊറിയയിലുള്ള ആളുകൾ ശരിക്കും ജീവിച്ചു പോരുന്നതാണ് ഈ രക്ഷപ്പെട്ട ഫാമിലി ലേറ്റസ്റ്റ് വന്ന ഇന്റർവ്യൂവിൽ അവർ പറയുന്നത്. പലരും പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലോക്കപ്പ് അല്ലെങ്കിൽ ഒരു ജയിലാണ് നോർത്ത് കൊറിയ എന്ന് പറയാറുണ്ട്. നമുക്കൊക്കെ ഈ സ്വാതന്ത്ര്യം വല്ലാതെ ഉണ്ട്. നമുക്കിപ്പം നമ്മൾ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഭരണകൂടത്തെ വിമർശിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോലീസ് ആണെങ്കിലും ആരാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവർ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊന്നുമില്ലാതെ സർക്കാരിനെയോ അല്ലെങ്കിൽ ഭരണാധികാരികളെയോ എതിർത്ത് പറഞ്ഞാൽ തന്നെ അതിന്റെ പണിഷ്മെന്റ് പോകുന്നത് ആ ഒരു ജനറേഷനിലോ ആ ഒരു ലൈഫിലോ മാത്രമല്ല, അതിന് മുമ്പോട്ടുള്ള 3 ജനറേഷനിലേക്ക് അതിന്റെ ശിക്ഷാ നടപടികൾ മുമ്പോട്ട് പോകണം. ആലോചിച്ച് വയ്ക്കുക, അത്രത്തോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനതയാണ് ഈ നോർത്ത് കൊറിയയിലുള്ളത്. അപ്പൊ അത്തരത്തിലൊരു രാജ്യത്ത് നിന്ന് ശരിക്കും ഒരു എസ്കേപ്പ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ 10 വർഷത്തെ കഷ്ടപ്പാടിനും പ്ലാനിങ്ങിനും ശേഷം അവർ ഈ പറഞ്ഞ സൗത്ത് കൊറിയയിൽ അവിടുത്തെ നേവിയുടെ മുമ്പിൽ എത്തപ്പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ഉണ്ടായി. ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഈ കാര്യം നടക്കുന്നത് 2023 ഈ സംഭവങ്ങൾ ശരിക്കും ഇപ്പോഴാണ് പുറം ലോകത്തേക്ക് എത്തിത്തുടങ്ങുന്നത്. ഇതിനകത്ത് ആ മൂത്ത സഹോദരൻ എന്ന് പറയുന്ന പിന്നീട് മരണപ്പെട്ടു പോയെങ്കിലും ഈ അവർക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ലൈഫിനെ പറ്റിയൊക്കെ അവർ ഭയങ്കര വാചാരമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കിത് കേൾക്കുന്ന നമ്മളോടും എല്ലാവരോടും പറയാനുള്ളത് ഇതേ ഉള്ളൂ, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ. കേട്ടോണ്ടിരുന്നുള്ളൂ, യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാർ റേഡിയോ. ഇവിടെ ലൈഫ് അടിപൊളി.

0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ക്ലാസിഫൈസ്. ജീവൻ സലൂൺ ആൻഡ് സ്പാ, ഹെയർ കട്ട്, ഷേവിംഗ്, ബിയർഡ് ട്രിം ആൻഡ് ലൈനപ്പ്, ഹെയർ കളർ, കിഡ്സ് ഹെയർ കട്ട്, ഷേവ് ബേബി ഹെയർ, ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ, 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ്, യൂണിറ്റ് 11, മിസിസാഗ. കോൾ 416-668-1467. ആഹാ ക്ലാസിഫൈസ്.
0: തിങ്ക് മിസ്തുബിഷി, തിങ്ക് ഓക്വിൽ. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716.
2: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
3: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
4: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
5: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
4: ആഹാ,
5: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
4: വാവ്, എവിടുന്ന്?
5: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
6: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA-യിൽ രണ്ട് ലൊക്കേഷനുകളിൽ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. Good evening Canada, only on AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം.
7: ഇനി അല്പം സിനിമാ കാര്യമായാലോ. നമ്മുടെ മലയാള സിനിമ നോക്കുവാണെങ്കിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകൾ, ഒന്ന് വാഴ ടു, രണ്ട് മോഹിനിയാട്ടം. ഈ രണ്ട് സിനിമകളും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ തന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതാ നമ്മുടെ പാട്രിയോട്ട് റിലീസിംഗ് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സിനിമയുടെ ഇതിനകത്ത് ഈ സിനിമ സക്സസ് ഫെയിലിയർ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ വേറൊന്നുമല്ല, നമ്മുടെ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ കൂടെ ഇപ്പൊ ഫസ്റ്റ് ഫാസിലാണെങ്കിലും കുഞ്ചാക്കോ ബോബൻ, ലാലേട്ടൻ പറയുന്നതാണെങ്കിൽ ബോബൻ ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമ ഇങ്ങനെ ഏറ്റവും ചർച്ചാവിഷയമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഉടനെ തന്നെ Drishyam 3 അതും റിലീസിലേക്ക് എത്തുകയാണ്. അപ്പം വീണ്ടും മലയാള സിനിമയ്ക്ക് ഒരു ഏറ്റവും സുന്ദരമായ ഒരു സമയത്തോടെയാണ് ശരിക്കും മലയാള സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പേറ്റിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കോൾ, എനിക്കൊന്ന് കുഞ്ചാക്കോ ബോബനും ഒന്ന് രണ്ട് വീഡിയോസ് അതൊക്കെ വന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ കോളാണ് ശരിക്കും ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഏറ്റവും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തഗ്ഗും പരിപാടികളും ഒക്കെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ രണ്ടുപേരും നമുക്ക് സ്ക്രീനിൽ ഒരു സിനിമയിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്ക് തന്നെയുള്ള മറ്റൊരു പ്രത്യേകത, നമ്മുടെ പഴയ ഗുപ്തൻ ഒക്കെ നമുക്ക് തിരിച്ച് സിനിമയിൽ വരുന്നുണ്ട്. നമ്മുടെ ഹരികൃഷ്ണൻസിലുള്ള ഹരികൃഷ്ണൻസിലെ ലാലേട്ടനാണെങ്കിലും മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുപ്തൻ ക്യാരക്ടർ ചെയ്ത രാജീവ് മേനോൻ, ഇവരെല്ലാം ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും പറ്റിയത്. അത് പറഞ്ഞു വരുമ്പോഴാണ് ശരിക്കും എനിക്കൊന്ന് വിഷുവിന്റെ അന്ന് രാവിലെ തൊട്ട് ലാലേട്ടൻ കാണിക്കുന്ന ഒരു വൈബുണ്ട്. നമുക്കറിയാലോ അല്ലെ, പല ന്യൂസ് ചാനലുകാരും ഈ ലാലേട്ടന്റെ ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് രാവിലത്തെ വിഷു ആശംസയ്ക്ക് വേണ്ടി വിളിച്ച സമയം തൊട്ടുള്ള ലാലേട്ടന്റെ പല വൈബ് കൊണ്ടും അന്ന് തൊട്ടേ സോഷ്യൽ മീഡിയ ഇങ്ങനെ നല്ല ലാലേട്ടൻ വൈബിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരമാണ് നമ്മുടെ പേറ്റിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പല വീഡിയോ കോളുകൾ. ഇപ്പൊ ലാലേട്ടൻ നാട്ടിലില്ല നമുക്കറിയാം, യുഎസിലാണ് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഈ ഫോണിലൂടെയുള്ള പല പ്രൊമോഷൻസും പല വീഡിയോ കോളിലെ പല ഡയലോഗുകളും ഒക്കെ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തൊക്കെയായാലും നമ്മുടെ ഈ സിനിമകളും വരാനിരിക്കുന്ന രണ്ട് വലിയ സിനിമകളും പേട്രിയോട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ദൃശ്യം 3 ആണെങ്കിലും, ദൃശ്യം 3 ആൾക്കാർ ഒരുപാട് ക്യൂരിയസ് ആണ്. അപ്പൊ അതിനകത്ത് ആൾക്കാർക്ക് പല രീതിയിലുള്ള ചിന്തകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ജീത്തു ജോസഫിന്റെ കഴിഞ്ഞ ഒന്നോ രണ്ടോ സിനിമകൾ എടുക്കുമ്പോഴാണെങ്കിലും അത്ര വലിയൊരു സക്സസിലേക്ക് പോകുന്നില്ല. പക്ഷെ ദൃശ്യം അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ബെറ്റർ റിസൾട്ടിന് വേണ്ടി ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജ് കുട്ടി ഇത്തവണ പിടിക്കപ്പെടുമോ, പല ഇന്റർവ്യൂസിലും ജീത്തു ജോസഫ് പറയുന്നുണ്ട് ഇതൊരു ഫാമിലി ഡ്രാമയാണ്, ഫാമിലി ഡ്രാമയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ദൃശ്യം കണ്ടു വന്നിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിനുള്ളിലുണ്ടാവും ഈ പറഞ്ഞ ദൃശ്യമാണ് ഇതിനകത്ത് എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇതിൽ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയോടെ ആയിരിക്കും ദൃശ്യം 3 കാണാനായിട്ട് ആളുകൾ പോകുക. അപ്പൊ എന്തൊക്കെയായാലും വീണ്ടും മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു വിചാരിക്കാം. രണ്ട് സിനിമകളും ഒരുപോലെ നല്ല സക്സസിലേക്ക് എത്തട്ടെ. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നു യു ആർ ലിസ്ണിംഗ് ടു ഗുഡ് ഈവനിംഗ് കാനഡ ഓൺ ആഹാ റേഡിയോ, ഇവിടെ ലൈഫ് അടിപൊളി. Allah kacham Allah kacham Allah kacham

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം. ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. ഞങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു. യന്ത്രങ്ങൾ

കർത്താവിന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, ഞാൻ കാൽഗറിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
0: എനിക്ക് കൊച്ചിയിൽ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി. ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒ ടി ടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സൊ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇതിനെഞ്ചിനുള്ളിൽ താളം.
0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
2: ഡിയർ റോസ്റ്റ് ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
0: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
2: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ.
3: അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫല്ലോ തുടങ്ങി എല്ലാ മീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല, എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
0: സെറ്റ്. അപ്പൊ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ. ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 Dean Street, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 647-274-6572.
4: ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് blackstarautos.ca. Black Star Autos, 93 Plains Road West, Burlington, Ontario, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മുതൽ 6 വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മുതൽ 7 വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
6: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
5: ആഹാ,
6: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
5: വാവ്, എവിടുന്ന്?
6: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാണ്.
4: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. GTA 2 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
7: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. I'm really sorry ആകട്ടെ. We'll miss you so much, agatte. I love you, amme agatte.
8: I love myself.
7: Manasile rahasyangal thane thurakkum. Adu diamond parayumbol.
9: Malabar Golden Diamonds, Unit 11, 60075, Mavis Road, Mississauga.
10: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmay Show.
11: രണ്ട് ഫേവറേറ്റ് സിംഗേഴ്സിന്റെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയാ നിങ്ങൾ പോകുമോ ഇല്ലയോ? ഞാനാണെങ്കിൽ എന്തായാലും പോയിരിക്കും, വിത്ത് നോ ഡൗട്ട്. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഒത്തുചേരുന്ന ഒരു അടിപൊളി സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിനെ, ലൈക്ക് കോൺസേർട്ട് നടത്തുന്ന ദി സോൾ ആൻഡ് ഫയർ ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ദ ഹാപ്പി നോമാഡ്സ് ടീം. Welcome to AHA Radio.
12: Hi Anna, how are you?
11: I'm doing good. How are you guys?
12: Oh, we're all good. Excited.
11: Me too. I'm also really excited for the event that's going to happen. അപ്പോ ഞാൻ ഇവരുടെ പേരൊക്കെ പറയാം. നിങ്ങള് ചുമ്മാ അങ്ങോട്ട് ഹാപ്പി നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ പറയും അവര് ആരാണ്, ആരാണ് സോൾ, ആരാണ് ഇതിന്റെ ഫയർ എന്ന് അവർ തന്നെ പറയും. സോ വെൽക്കം ഓൺ ബോർഡ് ഷാജു ജോൺസൺ, ലാലി ആന്റണി ആൻഡ് സിന്ധു സബരീഷ്. സോ യെസ്, എന്താണ് നമ്മളുടെ സോൾ ആൻഡ് ഫയർ?
12: ഓക്കേ, സോൾ ആൻഡ് ഫയർ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ഹെഡും ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് സിന്ധു തന്നെ സംസാരിക്കട്ടെ.
8: താങ്ക് യു ഷാജു. സോ ഞങ്ങളുടെ ഇവന്റ് സോൾ ആൻഡ് ഫയർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ യു നോ റൈറ്റ്, വി ആർ ഗോയിങ് ടു ഹാവ് എ സോൾ ഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾസോ ഫയർ ഫുൾ പെർഫോമൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ ഇവന്റിൽ വരാൻ പോകുന്നത്. ആസ് യു സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ചിന്മയ് ആൻഡ് ആൻഡ്രിയ. അപ്പൊ ചിന്മയ് ആവുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ മെലോഡിയസും പിന്നെ ഒരു സൂതിങ്ങാന സോങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആൻഡ്രിയ വരുമ്പോൾ ഒരു ഫയർഫുൾ ആൻഡ് ഡാൻസിങ് പെർഫോമൻസ് ഇടും. സോ ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി സോൾ ആൻഡ് ഫയർ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചത്.
11: സൂപ്പർ. കാരണം അവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈക് ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അടിച്ചു പൊളിച്ച് നമ്മൾക്കൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹം കൂടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കോംബോ, ലൈക് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയത്?
12: ഓക്കെ, അതിന്റെ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നമ്മൾ വേറെ ഇടത്തുകൂടി പറഞ്ഞതാണ്, എന്നാലും ഇവിടെയും പറയാം. സോ ദർ വാസ് ആക്ച്വലി എ പ്രോഗ്രാം, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, ആൽബർട്ട ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ ഒരു മാനേജർ, എ ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് എ മാനേജേഴ്സ്, പുള്ളിക്കാൻ വന്നിട്ട് കമലഹാസന്റെയും ശിവ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് എന്നെങ്കിലും ഇവരുടെ വന്നിട്ട് മാനേജറാണ്. അപ്പൊ ആ പരിപാടിക്ക് പുള്ളി വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട്. വിളിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് കണക്ടായി. ഹി ഇൻവൈറ്റഡ് മീ, പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞ ഇവിടെ ഇത്രയും ആൽബർട്ട് എന്ന പരിപാടി ചെയ്യുമ്പോൾ ഉടൻ യു ഡു എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. വൺ തിങ് ലെറ്റ് ഓൺ അനദർ. ഇപ്പൊ പിന്നെ പുള്ളി ചെന്നൈ പോയിട്ട് പുള്ളിയാണ് ഈ ഒരു ഐഡിയ ക്രിയേറ്റീവായിട്ട് പുള്ളി കൊണ്ടുവന്നത്. പുള്ളിയുടെ പേര് കാർത്തിക് ആണ്. സോ പുള്ളി വന്നിട്ട് ഇവിടെ ഐഡിയ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നു, ലെറ്റ്സ് ഡു ലൈക്ക് ദിസ് ഫ്യൂഷൻ കോൺസേർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ്രിയ ആൻഡ് ചെമ്മി ആൻഡ് വി ഓൾ ഗോട്ട് കൺസെപ്റ്റ് ടുഗദർ ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡഡ് അപ്പ് ഇൻ ബൈ ജനുവരി വി ഓൾ ഫൈനലൈസ് ഓൾ ദിസ് കോൺട്രാക്ട്സ്.
11: Good that you guys finalized. Oh, yeah. Lucky oru people aayirikkum ivide Canada il vannittu like oru summer time la namukku oru event nadakkatte annu parayunnathu. Appo like ennaanu event and day time tickets mainly namukku nokkanda oru kaaryam aanu. Eppo vare undu tickets, namukku engane apply cheyyam, engane

0: it's going good actually. Yeah. Early bird, like, you know, anytime, like, you know, we can
1: we'll close it.
0: Oh. Yeah. Categories under. Do you want to say something?
1: Yeah, we have bronze, silver, gold, VIP, VVIP.
2: Yeah, I have heard about it. Yeah. അത് ചോദിക്കാനാണ് ആ ഒരു ടിക്കറ്റ്സിന്റെ പ്രത്യേകത ആൻഡ് എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ലൈക്ക് പറയത്തില്ലേ ഓക്കെ വി വി ഐ പി ആയാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ
1: പറ്റും. വി വി ഐ പി ല് ഞങ്ങൾക്ക് ഒരു ഒരു ഒരു എന്തോ സർപ്രൈസ് ആണോ ഷാജു എന്തോ പറയണ്ടേ ഒരു എക്സ്ട്രീം ലൈഫ് സ്റ്റൈൽ
0: ആൾക്കാരെ നമ്മൾ വെച്ചിട്ടുണ്ട് ഫോർ ആക്ച്വലി ടു മീറ്റ് the celebrities. Andrea and Chinni. Wow. And then have a lunch together with them.
3: കേട്ടോണ്ടിരുന്നോളൂ ആഹാർ റേഡിയോ കൂടെയുള്ളത് ആർജി ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: The Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ. മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
6: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേയില്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
5: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കെൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തോഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.
4: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ഹാഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻടോക്കിൽ ടെർമിനിക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സെർവേഴ്സ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of call center experience and experience in handling calls, emails, Microsoft, Outlook and all that. So high school diploma ഇതില് പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻടോക്കിൽ ടെർമിനിക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെൻടോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും SP ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
0: അതെ, SP ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടകരി SP ബ്രാൻഡ് 8 pounds to 6.88, ചുവന്ന ഉള്ളി 8 pounds to 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ SP ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
1: Aha Classifieds. Jeevan Saloon and Spa. Haircut, shaving, beard trim and lineup, hair color, kids haircut, shave baby hair. ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പ, 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ്, യൂണിറ്റ് 11, മിസിസാഗ. കോൾ 416-668-1467. Aha Classifieds.
0: Think Mitsubishi, think Oakville. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716.
4: Wherever you go, I'll be there.
5: എന്താ പറഞ്ഞേ?
4: Wherever you go, I am there.
6: Aha. Aha.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡ്.

0: ആഹ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹ ഹിറ്റ് ലിസ്റ്റിൽ. ആഹ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ

0: കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒടിടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ്

0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBO04 എജാക്സ്.
2: കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മാണി.
1: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
3: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയോൺ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
4: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
5: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ, ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
4: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
6: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
7: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
6: ആഹാ,
7: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
6: എവിടുന്ന്?
7: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ്, പേപ്പർലെസ്, ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
8: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകൾ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
9: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ? എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല, ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533, അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.
10: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
4: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് RJ ആൻ ആണ് വിത്ത് ദ ടീം ഹാപ്പി നോമാഡ്സ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് സോൾ ആൻഡ് ഫയർ?
11: ഫസ്റ്റ് ഓഫ് ദ കൈൻഡ് നമ്മൾ വന്നിട്ട് ഒരു കോട്ടൺ റേസർ ആയിട്ട് ഒരു പരിപാടി ചെയ്യാണ് മെയ് 10th. Whoever has taken the tickets, like until now, right? For them, like, you know, we are going to do a small jamming session, teaser. We are inviting them for a curtain raiser on May 10th.
12: May 10th.
11: In Mississauga Community Center. സോ ഒരു ജാമിങ് സെഷൻ, ഇഷ്ടംപോലെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വി ഷുഡ് സീ ദ ഹോൾ തിങ് ഈസ് ഹാപ്പി നോമാഡ്സ്. വി ആർ ഓൾ ഹാപ്പി പീപ്പിൾ, വി വാണ്ട് ടു ഹാവ് ഫൺ.
12: Yes.
11: So we're just extending to our audience as well, like, you know.
12: The important thing is free tickets for all our early birds. Early bird ticket book cheyda ellarkum ellavarkum njangal free ticket kodukkan povunu for that curtain raiser event, and also njangalde reels competition il participate cheyda ellavarkum free aanu annu.
0: അത് തന്നെയാണല്ലോ ഹാപ്പി ആയിരിക്കും. യു ആർ മേക്കിംഗ് എവ്രിബഡി ഹാപ്പി ആസ് വെൽ. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അപ്പൊ എവിടെ വെച്ചാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്നത്?
11: ഓക്കെ, നമ്മുടെ മെയിൻ ഇവന്റ് വന്നിട്ട് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഗ്ബി,
0: ഓൺ
11: സാറ്റർഡേ ജൂലൈ 4th ആണ്. ഇറ്റ്സ് എ ഫുള്ളി അപ്ഗ്രേഡഡ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അവിടെ വെന്യൂസ് വന്നിട്ട് യൂസ് ചെയ്യാറുണ്ട്. With all LED screens and the way the whole setup recently ever upgraded aanu.
0: Kannada city is
11: very famous. Recently Shweta Mohan's parivari vanta avare nadana October.
0: Okay, oru baadu like famous at location aanu. Adu kondu aarkum kandu pidikkan oru buddhimuttu.
12: Huge auditorium. Yeah, 3000 people can accommodate it. Yeah,
0: exactly. Kaaran ningal cheynathu I think like really really big and appreciable. കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയിന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മള് ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്. നമുക്ക് അവര് ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ? അപ്പൊ
11: അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8,000-10,000 ആൾക്കാരുണ്ടാകും. അതിനിടയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഓപ്പൺ സ്റ്റേഡിയം, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഇൻ ഓപ്പൺ, ബിക്കോസ് ഇത്രയും ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും,

0: തന്നെ ഷീസ് ലൈക്ക് ഇൻ ആ സ്റ്റേജ് മൊത്തം ഇങ്ങനെ
1: ഇത് വേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ബിക്കോസ് ഫസ്റ്റ് ടൈം എവർ ആൻഡ്രിയ ആൻഡ് ചിന്മി ആർ ജോയിനിങ് ടുഗദർ ഫസ്റ്റ് ടൈം. നോർമലി സീ Andrea normally has a concert of her own and Chinmay has got a concert, big one. So, recently, Chennai le vandu behind woods le Muthamayil nu paranja concert vandathu like, you know, it hit the roof.
0: Hit.
1: It blew up. Right? Ivaru rendu perum orumichu oru stage le vandu perform cheyyunnathu vandu it's one time life experience aanu. And that's what Happy Nomads we are bringing in.
2: അവരുടെ ഒരു ഷോർട്ട് റീൽ ഒന്നും അയച്ചായിരുന്നു അവര് ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ഇറ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ ദ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദെം ആസ് വെൽ.
1: ഹാപ്പി നോമാഡ്സ് പോവുകയാണെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ്രിയയുടെയും ചിമ്മിയുടെയും വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ് ഹൗ ദേ ബോത്ത് ആർ എക്സൈറ്റഡ് ലൈക്ക് യു നോ ദേ ഹാവ് ഗിവൻ എ വീഡിയോ ബൈ ദാറ്റ്. സോ ഓൾ ദ ഫോളോവേഴ്സ് കാൻ ഗോ ഹാപ്പി നോമാഡ്സ് ഇൻസ്റ്റാ ഹാൻഡിൽ, യു കാൻ ഗോ ആൻഡ് ഹാവ് ഓൾ ദിസ് fun pictures actually, fun
0: and
1: videos.
0: And we are also like very grateful and happy that we can also, we are also being a part of guys. Of course, that's three happy aayittulla kaaryamaanu. And it's as like we spoke, nammala happy nomads happy aayittu nammal ingane samsarichittirikkana. I'm getting really excited as well. Appo ticket edutho orotharum ini edukkan povunna orotharum എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ പറയുമ്പോ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
3: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ, കൂടെ ഉള്ളത് ആർജെ ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഷോ, ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫർ ആണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർഡ് ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിൻ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
3: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ? അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 6472918502.
0: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285665. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
4: രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്തു പറ്റി? എന്നോട് പറ.
3: അത് ഒരാള് പറഞ്ഞത് കേട്ട് വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
4: ബെസ്റ്റ്. എന്താ എന്ത് മണ്ടത്തര കാണിച്ച്? ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെയാ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
3: പറ്റിപ്പോയി.
4: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 6475252539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
1: വെൽക്കം ബാക്ക് അഗെയിൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ദ ടീം ഹാപ്പി നോമാഡ്സ്.
5: നിങ്ങളോടൊരു ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പോ പ്രസന്റ് ഓഫ് കോഴ്സ് ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നതുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു
6: മറ്റൊരു അടിപൊളി ഇവന്റ് ഉണ്ട്. എക്സാക്ട്ലി
7: തീർച്ചയായിട്ടും.
6: അടുത്ത നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s ടീനേജേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s ടീനേജേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സ് ആയ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സ് ആയ റംസാൻ, സാനിയ അയ്യപ്പൻ, സോ ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
7: ഇതിലൊരു വലിയ ബാൻഡ് ഉണ്ട് കേട്ടോ, സിത്താര, ഒരു മലബാറിക്കാസ് ബാൻഡും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജയ്ദീപ് പറഞ്ഞ നമുക്ക് വേറെ പുള്ളിയുടെ പുള്ളിക്കൊന്നും വരാൻ പറ്റിയില്ല.
5: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ
7: ക്രിയേറ്റ്. മറ്റ് പരിപാടിയുടെ ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല,
5: മഞ്ജുവിന്റെ
7: പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓൺ സെപ്റ്റംബർ 27th.
5: സോ അപ്പൊ വഴിയെ വഴി ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത് July 4th. അപ്പൊ ഇവന്റ് ടൈമിംഗ് എങ്ങനെയാണ്?
7: Gates open at 4:30. Okay, and it goes all the way from 6 to 9. The important significance of this is this is a back to back show.
5: Okay.
7: 6 to 9 vandu back to back, it's a 3-hour show.
5: Oh,
7: so എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 3 hours നോർമലി വന്നിട്ട് സിംഗേഴ്സ് അത് ബാക്ക് ടു ബാക്ക് ചെയ്യാറില്ല. ഓക്കെ, ദേ ഡു 1.5 hours മാത്രം ചെയ്യാറുള്ളൂ സാധാരണ നിലയിൽ. നമ്മൾ വന്നിട്ട് 3 hours ചെയ്യുന്നുണ്ട്. ആൻഡ് 3 hours എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് യു നോ കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ തിങ്.
5: ഇറ്റ്സ്
7: ലൈക്ക് എ 2 concerts. 2 concerts in 1 ticket. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ
6: ആക്ച്വലി.
7: ഇൻഡിവിജ്വലി പുള്ളിക്കാരത്തിൽ ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ്രിയ തനിച്ച് ചെയ്യുന്നുണ്ട്, ഇവർ തനിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 2 different concerts ഒരു ടിക്കറ്റിൽ കാണാൻ പറ്റും. So 2 concerts and 1 ticket, that's our actually
6: it's going to be a line. It's going to be a treat for all the music lovers.
5: Exactly.
6: Yeah,
5: peru ningal ittathu thana valare correct auto
6: soul and fire
5: reminder voice like is very soulful matte. Andrea is like fire, like a power pack thanneyanu. Appo nammal paranju vannathu nu parayunnathu nammude happy nomads inde July 4th inde nadakkunna big soul and fire musical or concert thanneyanu. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേണ്ടി ഇവന്റ്, ആ ഒരു പേര്, സ്ഥലം, നടക്കുന്ന പ്ലേസ്, ലൊക്കേഷൻ ആൻഡ് ടൈം എല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്തു.
7: ഷുവർ. സോൾ ആൻഡ് ഫയർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ July 4th. ഇറ്റ്സ് അറ്റ് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഡ്ബി. ആൻഡ് ദി നെക്സ്റ്റ് പ്രോഗ്രാം വിച്ച് ഇസ് ഗോയിങ് ടു ബി ലൈക് ദ ഗ്രാൻഡ് സ്റ്റേജ് വി കോൾ മഞ്ജു വരെ പിഞ്ചോക്ക ബോബന്റെ ഹോൾ ടീം, അത് വന്നിട്ട് ഓൺ September 27th. We are making it simple. Adum avada thaneyana Canada Event Center.
5: Easy to go. Yeah.
7: Easy to go on that, right?
6: Yeah.
7: So
6: yeah. 2026.
7: And thank you so much, guys.
6: I'm sorry. Yeah, 2026 in Canada would be center.
5: Exactly.
6: Canada Event Center, yeah.
5: Kore naalukalukku kondu aduthaduthu kaanan nikkuna nammudeka favorite actors and celebrities aanu. So thank you guys.
6: Thank you so much.
7: Thank you so much for inviting us.
6: Yes, thank you and thank you.
7: Thanks to our Arun. Aha Radio Arun, like you know, we are so happy to be called for.
5: Thank you so much, guys. Appo ellavarum miss cheyada the happy nomads inde സോൾ ആൻഡ് ഫയറിൽ മസ്റ്റ് ആയിട്ടും പോയിട്ട് ഇവന്റ് അടിച്ചു പൊളിക്കുക. ടിക്കറ്റ്സ് ഉണ്ട്, വേഗം തീരുന്നതിന് മുന്നേ
6: കിളിക്കൂടൽ
5: Thank you.
0: The Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. July 4, ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 Water Street, Whitby. Radio partner, AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

ഇനി ഒരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ
1: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി OTTയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളൊന്നും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000. സ്ട്രീമിംഗ് ഓൺ Zee5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരഡി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: What a speed, alle? എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: ഈ ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ, മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്ക് വേണം മനോഹരമായ പല്ലുകൾ.
4: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേയില്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
3: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കെൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ക്ലാസിഫൈസ്, ജീവൻ സലൂൺ ആൻഡ് സ്പാ, ഹെയർ കട്ട്, ഷേവിംഗ്, ബിയർഡ് ട്രിം ആൻഡ് ലൈനപ്പ്, ഹെയർ കളർ, കിഡ്സ് ഹെയർ കട്ട്, ഷേവ് ബേബി ഹെയർ, ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ, 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ്, യൂണിറ്റ് 11, മിസിസാഗ. കോൾ 416-668-1467. ആഹാ ക്ലാസിഫൈസ്.
2: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
3: രണ്ട് ഫേവറേറ്റ് സിംഗേഴ്സിന്റെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയാ നിങ്ങൾ പോകുമോ ഇല്ലയോ? ഞാനാണെങ്കിൽ എന്തായാലും പോയിരിക്കും, വിത്ത് നോ ഡൗട്ട്. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഒത്തുചേരുന്ന ഒരു അടിപൊളി സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിനെ, ലൈക്ക് കോൺസേർട്ട് നടത്തുന്ന ദി സോൾ ആൻഡ് ഫയർ ടീമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്, ദ ഹാപ്പി നോമാഡ്സ് ടീം. Welcome to AHA Radio.
4: Hi Anna, how are you?
3: I'm doing good. How are you guys?
4: Oh, we're all good. Excited.
3: Me too. I'm also really excited for the event that's going to happen. അപ്പോ ഞാൻ ഇവരുടെ പേരൊക്കെ പറയാം. നിങ്ങള് ചുമ്മാ അങ്ങോട്ട് ഹാപ്പി നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തന്നെ പറയും അവര് ആരാണ്, ആരാണ് സോൾ, ആരാണ് ഇതിന്റെ ഫയർ എന്ന് അവര് തന്നെ പറയും. സോ വെൽക്കം ഓൺ ബോർഡ് ഷാജു ജോൺസൺ, ലാലി ആന്റണി ആൻഡ് സിന്ധു സബരീഷ്. സോ യെസ്, എന്താണ് നമ്മളുടെ സോൾ ആൻഡ് ഫയർ?
4: ഓക്കേ, സോൾ ആൻഡ് ഫയർ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ഹെഡ് ആൻഡ് ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് സിന്ധു തന്നെ സംസാരിക്കട്ടെ.
5: താങ്ക് യു ഷാജു. സോ ഞങ്ങളുടെ ഇവന്റ് സോൾ ആൻഡ് ഫയർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ യു നോ റൈറ്റ്, വി ആർ ഗോയിങ് ടു ഹാവ് എ സോൾ ഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾസോ ഫയർ ഫുൾ പെർഫോമൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ ഇവന്റിൽ വരാൻ പോകുന്നത്. ആസ് യു സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ചിന്മയ് ആൻഡ് ആൻഡ്രിയ. അപ്പൊ ചിന്മയ് ആവുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഈ മെലോഡിയസും പിന്നെ ഒരു സൂതിങ്ങാന സോങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആൻഡ്രിയ വരുമ്പോൾ ഒരു ഫയർഫുൾ ആൻഡ് ഡാൻസിങ് പെർഫോമൻസ് ഇടും. സോ രണ്ടും ചേർന്ന് വരുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി സോൾ ആൻഡ് ഫയർ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചത്.
3: സൂപ്പർ. കാരണം അവര് രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈക് ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അടിച്ചു പൊളിച്ച് നമ്മൾക്കൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹം കൂടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കോംബോ, ലൈക് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയത്?
4: ഓക്കെ, അതിന്റെ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നമ്മൾ വേറെ ഇടത്തുകൂടി പറഞ്ഞതാണ്, എന്നാലും ഇവിടെയും പറയാം. സോ ദർ വാസ് ആക്ച്വലി എ പ്രോഗ്രാം, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, ആൽബർട്ട ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ ഒരു മാനേജർ, എ ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് എ മാനേജേഴ്സ്, പുള്ളിക്കാൻ വന്നിട്ട് കമലഹാസന്റെയും ശിവ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് എന്നെങ്കിലും ഇവരുടെ വന്നിട്ട് മാനേജറാണ്. അപ്പൊ ആ പരിപാടിക്ക് പുള്ളി വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട്. വിളിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് കണക്ടായി. ഹി ഇൻവൈറ്റഡ് മീ, പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞ ഇവിടെ ഇത്രയും ആൽബർട്ട് എന്ന പരിപാടി ചെയ്യുമ്പോൾ ഉടൻ യു ഡു എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. വൺ തിങ് ലെറ്റ് ഓൺ അനദർ. ഇപ്പൊ പിന്നെ പുള്ളി ചെന്നൈ പോയിട്ട് പുള്ളിയാണ് ഈ ഒരു ഐഡിയ ക്രിയേറ്റീവായിട്ട് പുള്ളി കൊണ്ടുവന്നത്. പുള്ളിയുടെ പേര് കാർത്തിക് ആണ്. സോ പുള്ളി വന്നിട്ട് ഇവിടെ ഐഡിയ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നു, ലെറ്റ്സ് ഡു ലൈക്ക് ദിസ് ഫ്യൂഷൻ കോൺസേർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ആൻഡ് വി ഓൾ ഗോട്ട് കൺസൾട്ട് ടുഗദർ ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡഡ് അപ്പ് ഇൻ ബൈ ജനുവരി വി ഓൾ ഫൈനലൈസ് ഓൾ ദിസ് കോൺട്രാക്ട്സ്.
3: Good that you guys finalized. Oh, yeah. Lucky oru people aayirikkum ivide Canada il vannittu like oru summer time la namukku oru event nadakkatte annu parayunnathu. Appo like ennaanu event and day time tickets mainly namukku nokkanda oru kaaryaanu, eppo vare undu tickets, namukku engane apply cheyyam, engane edukkam?
4: Sure. ഇത് പ്ലാൻ ചെയ്ത് വന്നിട്ട് വെക്കേഷൻ സമയത്ത് ജൂലൈ 4th ആണ്. വെക്കേഷൻ തുടങ്ങി ആദ്യത്തെ സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ജൂലൈ 4th. ഓൾറെഡി ടിക്കറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു, ഈക്കൂടി വഴിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ഏർലി ബേർഡ് ടിക്കറ്റ്സ് ആർ ഓൺ. നമുക്ക് ഏത് സമയത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്യും, ലൈക് യു ഗോട്ട് ഇനഫ്. വി ടാർഗറ്റഡ് ലൈക് യു നോ ഫാമിലി, പിന്നെ വന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാം ആയിട്ട് അഫോർഡബിൾ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് നമ്മൾ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. And like, you know, it's going good actually. Yeah. Early bird, like, you know, anytime, like, you know, we can
5: close it actually.
4: Yeah.
5: We have bronze, silver, gold, VIP, VVIP.
3: ഞങ്ങൾക്കൊരു
5: സർപ്രൈസ് ആണോ ഷാജു, എന്തോ പറയണ്ടേ?
4: ആൾക്കാരെ നമ്മള് വെച്ചിട്ടുണ്ട്.

0: for actually to meet the celebrities.
1: ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ നാല് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അത് റെന്റ് ഓക്കിൾ ടെർമിനെക്സ് കാനഡ ഹു ഇസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സെർവേഴ്സ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of call center experience and experience in handling calls, emails, Microsoft Outlook and all that. So high school diploma idile preferred ana. Bilingual English or French anengil adum oru asset thanneyanu. Oru vaadu nalla benefits aayittu paid training, medical dental vision coverage, RRSP, paid sick leave, vacation idakke company tharunnundu. So ningalku interested aayittulla position ana idu engil ningalku customer experience representative at Rentokil Terminix Canada enna LinkedIn സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റെന്റോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 Kingston Road WBOO4 AJAX.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മിനിറ്റ് മാറി എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയൂറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും കോട്ടേജിലായാലും. സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ടൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
3: നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
4: എന്താണ്, മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
5: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയെ വരും.
4: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
5: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
4: അതാരാ?
5: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishantgovindan.com.

0: റേഡിയോ,
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: എക്സ്ക്യൂസ് മീ, സാറ്റർഡേസ് എന്താ പരിപാടി?
3: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.